0: ഇന്ത്യയും പേര് കൂട്ടുദേവി അതിന് ക്ലൈങ്ങനുള്ള ഭട്ടനെ മകാൻ വന്നത് പണത്തിനെ പൊന്നു ഒരു
1: ഭട്ടുണ്ടാപ്പണ
0: അപ്പനെ ശ്രേഷ്ഠ പണ്ടത് അപ്പനെ കുന്തിദേവിനെ പാത്ര പ്രകാരം ദ്രൗപദി അയിന് ജനള കണ്ണനെ അത് മതിമേറി അപ്പക അപ്പന സ്ഥാനമാണ്
1: സ്ഥാനേന ಜೀವನದ ಕಥೆ ಮುಂದೆ ದುಂಬು ಹೋಗ ನಿಕ್ಕ ಗೊತ್ತಾಗ್ಬಿಡಿದೆ ಎಂಜಿನ.

പരമാത്മ ബ്രതന്തുല്ലേ, നമസ്കാരമൊന്നും തന്നില്ല, ആ ശരമഞ്ചുള്ളത്ത് കൃഷ്ണഭക്തനായനെ ആ നോവോടു നരളുന്ന ആ ഭീഷ്മന മൈമുട്ടെ ആ നോവു ഗായപൂർമായ പരമാത്മന ആ ഒരു സ്പർശോടു ഇത്തി ഇത്തിലക്കനെ കൃഷ്ണപൻപേ ഭീഷ്മേ വൃത്തിധർമ്മടു ദോഷയിത്തനാണല്ല വ്യക്തിധർമ്മടു പരിശുദ്ധമായ വ്യക്തി അഞ്ചിത്ന ഗായനപൂർവമായ മൽത്തു പോത്തേ ഇച്ഛാമരണത്വ ഉത്തരായണ പരടു ഉത്തരായണോടെയാണ് സയ്യടു പെണ്ണു ലെക്കചാര പറത് അനുദിനല വിഷ്ണു സഹസ്രനാമന പെണ്ണത് പതിനെണ്ണ പതിനൊത്ത് യുദ്ധ സമ്പൂർണ അത് കൗരവർ മാത്ര നാശാപ്യർ പാണ്ഡവർ പർപ്പരടി ആ ഭീഷ്മന കൈത്തുള്ള പെണ്ണക രാജനീതിന് ധർമ്മനീതിന് ജ്ഞാനനീതിന് ഭക്തിനീതിന് പൂറ പണ്ടത് എഞ്ച രാജ്യഭാരം അൽപ്പെടും പെണ്ണത് ഭീഷ്മ ഉപദേശം അൽപ്പിക്കെ കടയേക്ക് ഉത്തരായണ സന്ദർഭം പെണ്ണക കൃഷ്ണട കേനുവേ കൃഷ്ണ ഞാനിത്ത എന്ന ദേഹന് പിടൊന്നുല്ലേ എന്ന പ്രാണന് പിടൊന്നുല്ലേ എനിക്ക് അനുജ്ഞ കുറു ത്രായസ്വ പുണ്ഡരീകാക്ഷ

റൗണ്ട് ഷേപ്പിലുള്ള എനിക്ക് ഒരു അകാലത്ത് ബട്ടങ്ങേണ്ട കൂടെ ചെല്ല ഉരുളി. സോ അത് ഇണ്ട് നമുക്ക് റേറായിത്ത് ഇണ്ട് നമുക്ക് നോക്കൊക്കെ കിട്ടുന്നുണ്ട് കൂടെ ചെല്ല. പിന്നെ ഒന്ന് ഉറുക്കു, അപ്പത്തെ കാലത്തിലുള്ള ഉറുക്കു ഉറുക്കുടെ മാല ഇതെല്ലാം പണ്ട് ഭയങ്കര എന്ത് പ്രത്യേക അപ്പത്തെ മക്കളെ ഒരു നടുൽ നോക്ക പോയിട്ട് കണ്ട ടൈം ഒരു ഉറുക്കത്തും ഖണ്ഡിതമായിട്ട് നമുക്ക് നോക്കൊക്കെ സാധ്യമായിട്ടുണ്ട്. ചെറിയ കൊത്ത് നാനും കൂടെ ആയിട്ടുണ്ടെന്ന് ഇപ്പം ആ ഉറുക്ക് നമുക്ക് കാണുക കിട്ടില്ല. ഭാരി റേറി ഉണ്ട് എല്ലാവരും ഒരുത്തല് എഡ്യൂക്കേറ്റഡ് ആയ സബിൾ ഒരുത്തല് അത് ഇടരുത് ഉണ്ട് ഭാരി കുറടിട്ട് കൂടെ ചെല്ല. അപ്പത്തെ ഒരു ഉറുക്ക് അതൊരു ബേര രൂപത്തിലെന്ത് ആ ഉറുക്കുടെ ഉൽഗത്തിൽ ബേരേന്ദ്രമ കടലാസ് പോലത്തെ അതൊക്കെ ബേരെല്ലാം ഇട്ടുണ്ടല്ല ഇന്നാറ്. ബട്ട് ആ ഉറുക്കുടെ മാല കൂടെ അപ്പത്തെ കാലത്തിൽ ഇണ്ട് നമുക്ക് ഊടെ ഈ ഭാഗത്തിൽ നമുക്ക് നോക്കോ കിട്ടില്ല. ബട്ട് ബേരം ഈ ഹിന്ദി ആ ഭാഗത്തിലല്ല ഡൽഹി ആ ഭാഗത്തിലല്ല നമുക്ക് പോയിട്ട് ഈ ഉറുക്കുടെ മാല ഇണ്ടും കൂടെ അവിടെ യൂസ് ആക്കിയോണ്ട് ഉള്ളാറിൻ്റെ ചെന്നതായിട്ടിക്കർ ഒരു ഹിരിയ ഒരു വ്യക്തി കൂടെ ചെന്നതായിട്ടിക്കർ അപ്പത്തെ കാലത്തിൽ ഈ ഉറുക്കുടെ മാല ഇതെല്ലാം അണ്ടത്തെ കാലത്തിൽ നമുക്ക് നോക്കുക കിട്ടിയോണ്ടിരുന്നതായിട്ടിക്കർ. പിന്നെ ഒന്ന് എതിർ ബല ഇതൊരു ബംഗാർ വസ്തുങ്ങൾ കൂടെ തിന്ത് എതിർ ബല ചെന്നെങ്കിൽ കൈറോ മുമ്പാകത്തിൽ ഇടരങ്കത്തെ ഒരു ബല. സോ അപ്പത്തെ ആ ബല അത് ഇണ്ട് നമുക്ക് ആ ബല അത് സാധാരണയായി തിണ്ട് നമുക്ക് കുറേ ആനിങ്ങൾ കൂടെ യൂസ് ആക്കറങ്കത്തോ എന്നുവെച്ചാൽ ഞങ്ങളെ ആനിങ്ങളില്ല. ബട്ട് ആ ഒരു ഒരു എരുമ്പ് പോലത്തെ ഒരു ഐറ്റം എന്തര യൂസ് ആക്കറാറ്. സോ അതേപോലത്തെ ഒരു അതിൽ കാണ്ടെങ്കിലത്തെ ഒരു വിശിഷ്ട രീതിയിലോ എതിർ ബല കൂടെ അണ്ടത്തെ കാലത്തിൽ പെന്നിങ്ങായി യൂസ് ആക്കിണ്ടിരുന്നാറ് കൈറോ മുമ്പാകത്തിൽ ഇട്ടോണ്ടിരുന്നെങ്കിലത്തെ ഒരു ബല കൂടെ തിന്ത്. സോ ഇത് അണ്ടത്തെ ബാരി സമ്പ്രദായക്ക് ഒരു ആഭരണത്തിൽ കൂടെ ഒരു ആഭരണം കൂടെ ചെല്ല ബംഗാറുണ്ട് കൂടെ ചെല്ല എതിർ ബല അതെ ഇട്ടോണ്ടിരുന്നത് കൂടെ നമുക്ക് ഗുന്തിക്കും. പിന്നെ ഒന്ന് ഒച്ചി മനട്ട് ചെന്ത് ഒരു ഭസ്തങ്ങ എന്ത് നാണി ഇവിടെ സാമ്പ്രദായിക ആഭരണ ബംഗാറ വിഷയത്തിൽ കൂടെ ചെന്നിട്ടില്ല വസ്തുങ്ങളെ കൂടെ വിഷയത്തിൽ കൂടെ ചെന്നിട്ടില്ല. ഈ ഒച്ചി മന ചെന്നിട്ടായെങ്കിൽ സാന പിടിക്കുന്നെങ്കിത്തു ബലസ്റോ ഒരു മർത്തരെ ഒരു പൂലു. സോ ഇത് ഒച്ചി മന അത് യന്ത്രത്തിക്ക് യൂസ് ആക്കിണ്ടിരുന്നാറുണ്ട് ബഹുശ നക്കു ഗുന്തില്ല. നിങ്ങൾക്കാർക്കും അതിന് ബഗ്ഗെ ഗുന്തിന്നിട്ടായെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുക അത് നിങ്ങൾ നക്ക് നിങ്ങൾ കോളാക്കിയത് കൂടെ ചെല്ലൊരു ഒച്ചി മന അത് യന്ത്രത്തിക്ക് യൂസ് ആക്കിണ്ടിരുന്നാറുണ്ട് സാണ് ഹിടിവ ബലസ്വ ബന്ധു മരതത്തുണ്ടു അപ്പത്തെ ഒരു എന്തര കാലത്തിൽ യൂസ് ആക്കിണ്ടിരുന്നെങ്കിലത്തെ ഒരു ഒച്ചി മന കൂടെ തിന്ത്. പിന്നൊന്ന് ഒലിക്കുറുവ ഒലിക്കുറുവ ചൊല്ലുമ്പോൾ നക്കു ഗുന്തുണ്ട് ഓലെ ബുട്ടിൻ്റെ കൂടെ ചെല്ല ഓലെ ബുട്ടി ഇതരെ ഹയ്യസ്റ്റ് ആയിട്ട് ആ പണ്ടത്തെ കാലത്തിൽ നമുക്ക് നോക്കുക സാധ്യമായ ഒരു എന്തര ഗോതി വയ്ക്കുക അഥവാ ഇന്നിത്തര ബേറെ ബേറെ ഇത് യൂസ് ആക്കിണ്ടിരുന്ന ബട്ട് നക്കിയും ഇപ്പൊ അതെ മറന്നത്ത് പോയി ബഹുശ നിങ്ങൾക്ക് അതെ ഗുന്തിന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ കൂടെ ചെല്ലൊരു ഒലിക്കുറുവ അത് യാറത്തിൽ ഏതുകള യൂസ് ആക്കിണ്ടിരുന്നുണ്ട് ചെന്ത് ആ ഓലെ ബുട്ടി അത് യാവതൊക്കെല്ലാം യൂസ് മാറ്റിദ്രു അത് ബഹുശ നിങ്ങൾ കൂടെ ഹേൾബോദു. പിന്നൊന്നു കണ്ടി അപ്പത്തെ കാലത്തെ ഒരു കണ്ടി ഇന്നത്തെ കാലത്തെ ഒരു കണ്ടി നമുക്ക് നോക്കോ പോയിട്ടായെങ്കിൽ ബേറെ ബേറെ രൂപത്തിൽ വിശിഷ്ട രീതിയിൽ കൂടെ നമുക്ക് നോക്കോക്ക് സാധ്യമാവും. കണ്ടി അപ്പത്തെ മർത്തര കണ്ടി കൂടെ തിന്ത് ഗട്ടിരോ കണ്ടി കൂടെ തിന്ത് അതുക്ക് മർത്തരമേ ഒരു റിങ് പോലെ ബന്ത്. പിന്നൊന്ന് ബേറെ ബേറെ രൂപത്തിൽ രണ്ട് സൈഡിലും ഒരു കണ്ടി ആ രൂപത്തിൽ ബണ്ടെങ്കിത്തു അതൊരു പണ്ടത്തെ കണ്ടിൻ്റെ ചൊല്ലുമ്പോൾ ഞങ്ങളെ മനസ്സ് അവിടേക്ക് പോണ്ടു. ഇപ്പൊ ഞങ്ങൾ ഉള്ളാല ഭാഗ ആ പേന്റർ അപ്പുറത്തെ നമുക്ക് നോക്കുക പോയിട്ടുണ്ടെങ്കിൽ അവിടെ സാധാരണ നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടിയെല്ലാം നോക്കുക കിട്ടും അഥവാ പണ്ടത്തെ ഒരു അകത്തുക്ക് പോയിട്ടായെങ്കിൽ ഇപ്പത്തല്ല ഒരു 100 വർഷത്തെ മുന്നിലത്തെ ഒരു അകത്തുക്ക് പോയിട്ടായെങ്കിൽ അപ്പം കൂടെ നമുക്ക് ആ കണ്ടി നമുക്ക് നോക്കുക സാധ്യമാവും. ബട്ട് ഇന്നത്തെ കണ്ടി വേറെ വിശിഷ്ട രീതിയിൽ ഓരോർക്ക് അതിൽ നിന്നത്തെ അപായ കൂടെ എതിരാവുറങ്കിത്തോ സംഭവം കൂടെ ജാസ്തി എന്നുവെച്ചാൽ കണ്ടി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായി ഉച്ചി പണ്ടെങ്കിത്തോ സാധ്യത. സോ അങ്ങനത്തെ എത്രമ പ്രക്കരണം കൂടെ ഐര് അപ്പത്തെ കണ്ടിക്ക് അതൊരു വിശിഷ്ടമായ രൂപത്തിലുള്ളെങ്കിത്ത് അത് ബേനായ രൂപത്തിലുള്ളെങ്കിത്ത് ഒരു റക്ഷണ അത് യന്ത്രമ എന്ത് അപ്പ. സോ അപ്പ അതൊരു വിശിഷ്ടാണ്ട് കൂടെ ചെല്ലാണ്ട്. പിന്നൊന്ന് കടായി ഒരു കടായി അത് നമുക്ക് എല്ലാവർക്കും ഗുന്തുല്ലെങ്കിൽ ഒരു വിഷയമേ. പിന്നൊന്ന് കടുക്ക ചെന്ത് ഒരു ഐറ്റം എന്ത് എന്തര ബംഗാറും ഒന്നിന്ത് കടുക്കാണ്ട് ചെന്ത് ഒരു സാമ്പ്രദായിക ആഭരണാണ്ട് കൂടെ ചെല്ലത് സൊണ്ട പട്ടിൻ്റെ കൂടെ ചെല്ല കടുക്ക. സോ അത് എങ്ങനെ ചെല്ലാ അതൊരു ബേറെ രൂപത്തിലുള്ളെങ്കിത്തോ ഒരു എന്തര മിനുങ്ങരങ്കിത്തോ ഒരു ഭസ്തങ്ങൾ കൂടെ തിന്ത് സൊണ്ട പട്ടിൻ്റെ കൂടെ ചെല്ല കടുക്കാണ്ട് കൂടെ ചെന്നിട്ടിരുന്നവർ ബഹുശ പണ്ടത്തെ പെണ്ണിങ്ങ കാതു കൊടുത്തോണ്ടിരുന്നെങ്കിൽ ഈ കാര്യക്രമം. സോ അങ്ങ് അതരെ ഗുന്തിക്കൊണ്ട് കൂടെ വിചാരിക്കുന്നത്. പിന്നൊന്നു മരത്തോ കയ്യിൽ അപ്പത്തെ കാലത്തിൽ ഈ ഉപയോഗം ആക്കിക്കൊണ്ടിരുന്നവർ അത് ആഹാര വസ്തു പിന്നെ കറിക്ക് വേറെ

0: നിക്കിൽക്കേനൊന്നുള്ള റേഡിയോ സാരംഗനോട്ട് 7.8 FM. ഇഞ്ചിപ്പ കുദ്മുൽ രംഗരാവ് പുരഭവന മുൽപ്പ തുളുക്കൂട്ട രജിസ്റ്റർ കുഡ്ല ഉന്നത്ത ബംഗാർ പർബദ ലേസിഡ് ബൊലിക്കെ ജനപദ കലാസംഗ മുക്കുലു തുളു വേൾഡ് ഫൗണ്ടേഷൻ കുഡ്ല മുക്കുലിന പ്രായോജകത്വട് നടപ്പായിന പാർദന മേള ഈ ലേസുദ ശ്രൂതയെഗ്ഗേന് കേനൊന്നു ബർക്ക
1: തുളുനാടന്ത് മൽപ്പനവും അപ്പെഗ് സംബന്ധപ്പെട്ട ചിനവേ കാര്യക്രമങ്ങളും തുളു ഉന്ത് പനപ്പണവും കൊഞ്ച അപ്പെ നമ്മ ആ അപ്പെഗ് മല്ല പ്രാശസ്ത്യം കുറന്നുള്ള ഈ തുളു നാടത മണ്ണട് അഞ്ചന ഇനിത്ത ഈ കാര്യക്രമത റൂവാരി ആദിത്യനച്ചിന ആ അപ്പന പാദകള പുട്ടെപാടൊന്നു ആ ബെമ്മെർന പാദകള പുട്ടെപാടൊന്നു എങ്കിലു തുളു വേൾഡ് ഫൗണ്ടേഷൻ പ്രായോജകത്തോട് എങ്കിലു ഈ ബളിക്ക ജാനപദ കലാസംഘ നടപ്പാവുന്നച്ചിന ഈ പാർത്ഥന മേലക് നമ്മ തുളുനാട് പ്രചലിതവാദിത്തനച്ചിന ദൈവ ദേവരെ സുഖിപ്പൂന്തു നമുക്ക് ദൈവ ദുമ്പു ദേവര ബക്ക അപ്പക ഇനിത്തെ ആ ദൈവ ദേവരെ സുഖിപ്പു ദൊട്ടിക എങ്കിലു ഈ കാര്യക്രമം പ്രാരംഭമാകുന്നുള്ള ഈ സുഖിപ്പുന്നു സുഖിപ്പെരപെടാതെ എങ്കിലിന പെർമദ ഗായകെ അശോക് എം അര്യപ്പാടിന് എതുക്കൊന്നുള്ളേ

ഇത്തനേട്ട കെലവു തുളു ഭാവഗീത്തിലെന്ന് കേണ്ടത് ഇടക് ഇനിത്തെ തുളു പ്രസാരം മുഖിണ്ട് മാത്തരകളെ സ്വൽമെലു കേനന്തുപ്പിലെ റേഡിയോ സാരംഗ് 107.8 FM ഉന്തു രംഗ് രംഗ് ദ പതുക്ക്.